സൂറെ മുഅ്മിനൂൻ അതല്ല സമസിപാറ ആയത് നമ്പർ 91. സൂറെ മുഅ്മിനൂൻ അതല്ല സമസിപാറ ആയത് നമ്പർ 91. ആലം വമുഹമ്മദി വബാലൈക് സുബ്ഹാനക.

ഇബാദാദ് അല്ലാ പറമായി ഷുഉബൗ വഖബായില ലിതആറഫു ദാദിദ പാറ ചിതാ സുഖലക് പീജനി ദാ ഹുസ്താസുദോ ഷുഉബീരി മത്ലബ് ദാരെ ചിതാ പ്ലാനെ ദ പഞ്ചാബ് ദേ പ്ലാനെ പുഖ്തുൻ ദേ പ്ലാനെ ബലോച് ദേ പ്ലാനെ സിന്ധേ ദേ ഔ മത്ലബ് ദാരെ ചിതാ യൂസഫ് സൈദേ ദാ ഉത്മാൻ സൈദേ ദാ പ്ലാനെ ദേ സുംര ചിദേനോ അഗാ ദ ഗരീബ് പദേ കി ചിതേ ദാ യൂസഫ് സൈദേ ഉത്മാൻ സൈദേ ഔ പ്ലാനെ ദേ പുഖ്തോ അഗാ നസബുന താസൂ ഗുരൈ കന അല്ലാ വൈ അൽ തദാനെ ചലീഗി അല്ലാ സവൈ ഇന്നാ ഖലഖനാകും മിൻ ദകരിയും വ ഉൻസാ